ഹാർഡ് വർക്ക്, പാഷൻ, ടാലന്റ്, ഈ മൂന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ്.

ഹാർഡ് വർക്ക് പാഷൻ ടാലന്റ് ഈ മൂന്നും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ്.